ഹലോ ഹലോ ആദരണീയ ഹെമോമ ഹഗിരണേത് ഇന്നേ ഒന്നത്തിനും ആദരണീയ പണവിരാക്കിയാണ് ആദരണീയ കിയാന്നേ ഒക്കെ നിത്ത സിത്ത ദിക്കമ ഈ വകയും ഒയാകിയ ഹിത്ത് ഭക്തിയൻ പുറവന്ന് ലസന പണിവിരാക്തീന അതെന്ന് ദേവിന് ഊര പെരുഹരകന ലങ്കാവേ പെരഹര കാലേ ഒന്ന് ആരംഭ വിളാത്തീന അപ്പി ഹെമോം ബലാകിന കാലയാക് ഇത് ലങ്കാവേ പരിണിത്തിമ സഹ പ്രമുഖത്തമ പെരഹരക് തമൈ ദേവുന്ദര പെരഹര കില കിയാൻ മേ മേ പാറ ജൂലി 23 ഇന്ദല ആരംഭ വേന പെരഹര ജൂലി 29 വേനകമ്മ ഒന്ന് തീന അഗോസ്തു 4 കോൽമുരയാകേൻ പസ്സേ ദേവദാനയക് ലബാ ദെന്നത് ഒന്ന് മേ പാറ സുദാനം വെലാ ഇന്നവ ഈ വിതരക് നെവേയി കലാങ്ക രസക് തീന ഒയാലട്ട രസവിന്ദിന്ന അത്വിന്ദിന്ന സുരിന്ദുനി ദേവിനൂര പെരഹര മംഗല്യ ബലന്ന് മമത് അനിവാരം എന്നോ ഒയാലത് അനിവാരം എന്ന് കീല ഇല്ലനവ ഈ വകേമ നില ബതിബര അനുഗ്രാഹക ദായകത്വേ കസാഗല സമൂഹ വ്യാപാരേ ഈ വകേമ മാധ്യ അനുഗ്രഹ കവദ തലുത് കാഗിത് നെത്